അമരീക് സിംഗ് ഷബേഗ് സിംഗ് അല്ലേ ഫൗഡി റോൾ സുട്ടേ ദുലേ സിംഗ് ബാലാ ബീരാനേ ഹക്കാ ഖാത്തിർ ലടക്കേ മരണാ കർ പ്രവാ.